ശിരോദേശം സൗമ്യഃ പാതു ച പാലകം നേത്രേ ജ്ഞാനമയഃ പാതു ശ്രുതിം പാതു ശശീസുതഃ ഘ്രാണം ഗന്ധധരഃ പാതു ഭുജൗ പുസ്തകഭൂഷിതഃ